0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. കായിക മത്സരങ്ങൾ ജീവിതത്തിന്റെ സൗന്ദര്യം വെളിപ്പെടുത്തുന്നു പാപ്പ. കായികരംഗത്തോടുള്ള തന്റെ താൽപ്പര്യത്തെയും ഇഷ്ടത്തെയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ലിയോ 14-ാമൻ പാപ്പ ബുദ്ധിപരമായ വൈകല്യമുള്ളവർക്കുള്ള കായിക മത്സരമായ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇറ്റാലിയൻ മത്സരാർത്ഥികളുമായി സെപ്റ്റംബർ മാസം 19-ാം തീയതി വത്തിക്കാനിൽ നടത്തിയ കൂടിക്കാഴ്ച വേളയിൽ സന്ദേശം നൽകിയത്. കായിക താരങ്ങളെ കണ്ടുമുട്ടുന്നതിലും അവരുമായി തന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതിനുമായി ലഭിച്ച അവസരം ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് പാപ്പ പറഞ്ഞു. കായിക രംഗത്തിന്റെ മഹത്തായ വിദ്യാഭ്യാസ മൂല്യത്തെക്കുറിച്ച് തനിക്ക് ഏറെ ബോധ്യമുണ്ടെന്നും അത് വ്യക്തിയെ ശ്രേഷ്ഠവും ആധികാരികവുമായ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഈ മൂല്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ കായിക താരങ്ങൾക്ക് സാധിക്കുമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വിശ്വസ്തതയോടെയുള്ള ആത്മസമർപ്പണം മെത്രാന്റെ കടമയാണ്. ഫലം ആത്യന്തികമായി ദൈവത്തിന്റേതും. പാപ്പ പെറുവിന്റെ തലസ്ഥാനമായ ലീമയുടെ മെത്രാപൊലിത്തയായിരുന്ന മെഗ്രോഹെവോയിലെ വിശുദ്ധ തുറിബിയോസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതിന്റെ 3-ാം ശതാബ്ദി വേളയിൽ ലാറ്റിനമേരിക്കയിലെയും കരീബിയയിലെയും മെത്രാന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പ ലേഖനമെഴുതി. ആമുഖത്തിൽ താനും പെറുവിൽ മെത്രാനായി അജപാലനെ ശുശ്രൂഷ ചെയ്യുന്ന അവസരത്തിൽ ഈ വിശുദ്ധനിലുള്ള ജനങ്ങളുടെ ഭക്തി കാണുവാൻ അവസരമുണ്ടായിട്ടുണ്ടെന്ന് എടുത്തു പറഞ്ഞു. സുവിശേഷവൽക്കരണത്തിനായുള്ള തീക്ഷ്ണതയും സഭാജീവിതം കെട്ടിപ്പടുക്കുന്നതിനും പുതുക്കുന്നതിനുമുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയും ഏറ്റവും ദരിദ്രരും ദുർബലരുമായ ആളുകളുമായുള്ള അദ്ദേഹത്തിന്റെ അടുപ്പവും വിശുദ്ധന്റെ ജീവിതത്തിന് പ്രത്യേകതകൾ ആയിരുന്നുവെന്ന് ലേഖനത്തിൽ പാപ്പ അടിവരയിട്ടു. തുടർന്ന് ഒരു മെത്രാന്റെ രൂപത സ്ഥാനാരോഹണത്തിന്റെയും മറ്റ് നിമിഷങ്ങൾ പാപ്പ വിശദീകരിച്ചു. കത്തീഡ്രലിന്റെ വാതിൽക്കൽ നിന്നാണ് മെത്രാന്റെ പ്രവേശന ശുശ്രൂഷ ആരംഭിക്കുന്നതെന്നും അത് വിശുദ്ധ തുറിബിയോസിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ അജപാലന സന്ദർശനങ്ങളും പ്രാദേശിക ഭാഷകളിൽ സുവിശേഷം പ്രഘോഷിക്കണമെന്ന ആഗ്രഹവും ക്രമേണ ആ ദേശവുമായും അവിടുത്തെ ജനങ്ങളുമായും അദ്ദേഹത്തിന്റെ ബന്ധം ശക്തിപ്പെടുത്തിയെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഇന്നും അജപാലന സന്ദർശനങ്ങൾ അവയുടെ ചൈതന്യം നിലനിർത്തുന്നുവെന്ന് നാം ഉറപ്പാക്കണമെന്നും പാപ്പ മെത്രാന്മാരെ ആഹ്വാനം ചെയ്തു. സഭ പ്രേഷിത ദൗത്യത്തിന്റെ ഇടമാകണം പാപ്പ. യേശു കല്ലറയിൽ നിന്നും ഉത്ഥാനം ചെയ്ത ദിവസം രാവിലെ മഗ്ദലന മറിയം യേശുവിനെ തേടിയെത്തിയതും തുടർന്ന് അവനെ കണ്ടെത്താനാവാതെ വിലപിക്കുമ്പോൾ ദൂതൻ അവളോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ, നീ എന്തിന് കരയുന്നു, നീ എന്ത് അന്വേഷിക്കുന്നു എന്നിവ ഉന്നയിച്ചുകൊണ്ടാണ് സെപ്റ്റംബർ 18-ാം തീയതി റോമിലെ സെയിന്റ് ജോൺ ലാറ്ററിൻ ബസിലിക്കയിൽ വെച്ച് റോമൻ രൂപതയുടെ അജപാലന വർഷം ലിയോ 14-ാമൻ പാപ്പ ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള സന്ദേശം ആരംഭിച്ചത്. റോമൻ രൂപതയുടെ വരാനിരിക്കുന്ന അജപാലന യാത്രയിൽ ഈ 2 ചോദ്യങ്ങൾ പ്രചോദനാത്മകമാണെന്ന് പാപ്പ പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് കരയുന്നത്, നിങ്ങൾ ആരെയാണ് തിരയുന്നത് എന്ന പ്രത്യാശയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇടവകകളിലും യോഗങ്ങളിലും ജീവിത പരിതസ്ഥിതികളിലും പരസ്പരമുള്ള ശ്രദ്ധയിൽ കണ്ടെത്താനാവുമെന്നും പാപ്പ അടിവരയിട്ടു. പ്രത്യാശയോടുകൂടി കല്ലറയിലേക്ക് ഓടുന്ന മഗ്ദലന മറിയത്തെപ്പോലെ സുവിശേഷം അറിയിക്കുന്നതിനും കാരുണ്യപ്രവർത്തികൾക്കും ആരാധനക്രമ ശുശ്രൂഷകളിലും ഏർപ്പെട്ടിരിക്കുന്ന നിരവധി ഇടവക സമൂഹങ്ങൾ, അസോസിയേഷനുകൾ, പ്രസ്ഥാനങ്ങൾ, കൂട്ടായ്മകൾ എന്നിവ ഇന്നും ഉണ്ടെന്ന് പറഞ്ഞ പാപ്പ അവിടെ സന്തോഷങ്ങൾക്കൊപ്പം ബുദ്ധിമുട്ടുകളും ഒരു യാഥാർത്ഥ്യമാണെന്നും കൂട്ടിച്ചേർത്തു. ഹോങ്കോങ് രൂപതയിൽ സിനഡാലിറ്റി സമ്മേളനത്തിനായുള്ള തയ്യാറെടുപ്പുകൾക്ക് തുടക്കമായി. 2027 ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന രൂപത സിനഡാലിറ്റി സമ്മേളനത്തിന്റെ തയ്യാറെടുപ്പുകൾക്കായി ഹോങ്കോങ് രൂപതയുടെ നേതൃത്വത്തിലുള്ള സിനഡൽ പ്രയാണം ഔദ്യോഗികമായി ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി പ്രത്യേക ആത്മീയ സമ്മേളനങ്ങൾക്കും കൂട്ടായ്മകൾക്കും രൂപത തുടക്കം കുറിച്ചു. ഈ ഒരുക്കങ്ങളുടെ ഭാഗമായി രൂപത സിനഡൽ സംഘം ബാങ്കോക്കിൽ നടന്ന ഏഷ്യൻ മെത്രാൻ സമിതി ഫെഡറേഷൻ യോഗത്തിലും പങ്കെടുത്തു. ഹൈറ്റിയിൽ കുട്ടികൾ പോഷകാഹാരക്കുറവിന്റെ ദുരിതത്തിൽ. ആഭ്യന്തര സംഘർഷങ്ങളും അക്രമങ്ങളും രൂക്ഷമായ ഹൈറ്റിയിൽ 250,000-ത്തിലധികം കുട്ടികൾ കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുവാൻ സാധ്യതയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി. 2026 ജൂൺ മുതൽ 2027 മെയ് വരെയുള്ള കാലയളവിൽ 6 മുതൽ 59 മാസം വരെ പ്രായമുള്ള 253,725 കുട്ടികളെ പോഷകാഹാരക്കുറവ് ബാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിൽ 94,000 കുട്ടികളുടെ അവസ്ഥ അതിഗുരുതരമാണെന്നും സമയബന്ധിതമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാകുമെന്നും ഏജൻസികൾ വ്യക്തമാക്കുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സീറോ മലബാർ സഭ ആരാധനാക്രമത്തിൽ ഏലിയാസ് ലീവാമൂശ കാലം 4 ഞായറാഴ്ചയിലെ വിശുദ്ധ ഗ്രന്ഥവായനകളെ അടിസ്ഥാനമാക്കിയ വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10 34 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം. ഈശോമിശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10 അവസാന ഭാഗത്ത് തന്റെ വരവിന്റെ ഉദ്ദേശവും പ്രത്യേകതകളും തന്നോട് ചേർന്നു നിൽക്കുന്നവർക്കു ലഭിക്കുന്ന പ്രതിഫലവും സംബന്ധിച്ച് യേശു പറയുന്ന തിരുവചനങ്ങളാണ് ഇന്ന് നമുക്കു മുന്നിലുള്ളത്. ഈ സുവിശേഷ ഭാഗത്ത് യേശു പറയുന്ന ചില വാക്കുകൾ നമ്മെ അമ്പരപ്പിക്കുന്നവയാണ്. ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നു നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. സമാധാനത്തിന്റെ രാജകുമാരനായ യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? സ്നേഹവും ഐക്യവും പ്രസംഗിച്ച കർത്താവ് എന്തുകൊണ്ടാണ് വാളെന്ന ശക്തമായ പ്രതീകം ഉപയോഗിക്കുന്നത്? ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് 12 ശിഷ്യരെ, അപ്പസ്തോലന്മാരെ അയക്കുന്ന യേശുവിനെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. അവരെ കാത്തിരിക്കുന്നത് ഏറെ എളുപ്പമുള്ള ഒരു നിയോഗമല്ലെന്ന് വ്യക്തമാക്കുന്ന യേശു പ്രത്യേകമായ പരിഗണനകളോ താൽപ്പര്യങ്ങളോ അവരുടെ യാത്രയിൽ വിശ്വാസ സാക്ഷ്യത്തിൽ ഉണ്ടാകരുതെന്നും പീഡനങ്ങളുടെ കാലമാണ് അവർക്ക് മുന്നിലുള്ളതെന്നും അതുകൊണ്ടുതന്നെ വിവേകപൂർവം എന്നാൽ നിർഭയം സാക്ഷ്യം നൽകണമെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നയിടത്ത് ഇന്ന് നമുക്കു മുന്നിലുള്ള സുവിശേഷ ഭാഗത്തെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാകും. അസമാധാനത്തിന്റെയും ഭിന്നതയുടെയും സ്വഭാവമുള്ള വരും നാളുകളെക്കുറിച്ചുള്ള വചനഭാഗത്ത് യേശു ഉദ്ദേശിക്കുന്നത് മനുഷ്യർക്കിടയിലോ രാജ്യങ്ങൾക്കിടയിലോ ഉണ്ടാകാവുന്ന അക്രമങ്ങളോ യുദ്ധങ്ങളോ അല്ല, മറിച്ച് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന്റെ പേരിൽ വ്യത്യസ്ത മനോഭാവമുള്ള ആളുകൾക്കിടയിലുണ്ടാകാവുന്ന വിഭജനത്തെയും ക്രിസ്തുശിഷ്യർ വിശ്വാസത്തിന്റെ പേരിലെടുക്കുന്ന തീരുമാനത്തിന്റെ വിലയെയും കുറിച്ചാണ് അവിടുന്ന് സംസാരിക്കുന്നത്. സത്യത്തിനും സുവിശേഷത്തിനും വേണ്ടി നാം ഉറച്ചു നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ഭിന്നതയുടെ വാളുകൾ കടന്നുവരാം. ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുക എന്നത് എപ്പോഴും എളുപ്പമുള്ള കാര്യമല്ല. എന്നെക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്കു യോഗ്യനല്ല എന്ന് യേശു മുന്നറിയിപ്പു നൽകുന്നത് ഈ സുവിശേഷ ഭാഗത്ത് നാം കാണുന്നുണ്ട്. ഇതിന്റെ അർത്ഥം മാതാപിതാക്കളെയും കുടുംബത്തെയും സ്നേഹിക്കരുത് എന്നല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സ്നേഹങ്ങളുടെയും ബന്ധങ്ങളുടെയും ഉപരിയായി ദൈവവിശ്വാസത്തിന് പ്രാധാന്യം നൽകണമെന്ന, എല്ലാ ബന്ധങ്ങളുടെയും കേന്ദ്രമായി ദൈവമുണ്ടാകണമെന്ന, ഒന്നാം സ്ഥാനം അവന്റേതാകണമെന്ന ഒരു ഉദ്ബോധനമാണ് യേശു നടത്തുന്നത്. നിന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ കേന്ദ്രം ആരാണ് എന്ന ഒരു ചോദ്യമാണ് ഇന്ന് തിരുവചനം നമ്മുടെ മുന്നിൽ ഉയർത്തുന്നത്. സമ്പത്ത്, ജോലി, കുടുംബം, പ്രശസ്തി, അധികാരം, സൗകര്യം തുടങ്ങി ലൗകികമായ യാഥാർത്ഥ്യങ്ങൾ ദൈവത്തേക്കാൾ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടവയായി മാറിപ്പോയിട്ടുണ്ടോ എന്നു ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് വചനം നമുക്കു നൽകുന്നത്. ക്രൈസ്തവ വിശ്വാസവും ജീവിതവും ഞായറാഴ്ച പള്ളിയിൽ വരുന്നതിലേക്കോ ഭവനങ്ങളിലെ സായാഹ്ന പ്രാർത്ഥനയിലേക്കോ മാത്രമായി ഒതുക്കേണ്ട ഒന്നല്ലെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ജീവിതത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങളിലും നമ്മുടെ ബന്ധങ്ങളിലും തൊഴിൽ മേഖലയിലും സാമ്പത്തിക കാര്യങ്ങളിലും സാമൂഹിക ജീവിതത്തിലും വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതശൈലിയുടെ ഭാഗമായി സത്യത്തിനും നീതിക്കും സ്നേഹത്തിനും മുൻഗണന നൽകുക എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിയാം. ക്രിസ്തു കൊണ്ടുവരുന്ന രക്ഷാകര സംഭവത്തിലെന്നതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒഴിവാക്കാനാകാത്ത ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗമായി കുരിശുകളെ, സഹനങ്ങളെ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത. എന്നാൽ നാം പലപ്പോഴും കുരിശില്ലാത്ത ഒരു ക്രൈസ്തവ ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങളില്ലാത്ത ജീവിതം, ബുദ്ധിമുട്ടുകളില്ലാത്ത കുടുംബം, പരാജയങ്ങളില്ലാത്ത ജോലി, രോഗമില്ലാത്ത ശരീരം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാത്ത ജീവിതം, അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തെ സ്വപ്നം കാണുന്നവരായി നാം പലപ്പോഴും മാറിപ്പോകാറുണ്ട്. യേശു നമ്മോട് വാഗ്ദാനം ചെയ്യുന്നത് കുരിശില്ലാത്ത ജീവിതമല്ല, കുരിശുവഹിക്കുമ്പോൾ നമ്മോടൊപ്പം നടക്കുന്ന അവന്റെ സാന്നിധ്യമാണ്. സഹനങ്ങളെ രക്ഷാകരമാക്കാനുള്ള അനുഗ്രഹമാണ് ഇന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. സാഹോദര്യം ജീവിക്കാൻ വിശ്വാസം നമ്മെ ക്ഷണിക്കുന്നുണ്ടെന്ന, മറ്റുള്ളവർക്ക് സ്വീകാര്യത നൽകുന്നത് നമ്മുടെ കടമയാണെന്ന ഒരു ചിന്ത കൂടി ഇന്നത്തെ സുവിശേഷം പങ്കുവയ്ക്കുന്നുണ്ട്. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. വിശ്വാസത്തിന്റെ പേരിലുള്ള നമ്മുടെ ചെറിയ സ്നേഹപ്രവർത്തനങ്ങൾക്കു പോലും ദൈവത്തിന്റെ മുൻപിൽ വലിയ മൂല്യമുണ്ടെന്ന് യേശു ഓർമ്മിപ്പിക്കുന്നു. ഈ ചെറിയ ഒരുവന്, ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, മറ്റുള്ളവരോട് ഒരു നല്ല വാക്കു പറയുന്നത്, ഒറ്റയ്ക്കായിപ്പോയ രോഗിയായ ഒരാളെ സന്ദർശിക്കുന്നത്, വിഷമിക്കുന്ന ഒരാളെ കേൾക്കുന്നത്, ക്ഷമിക്കാൻ ഒരുപടി മുന്നോട്ടു വരുന്നത്, വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം നൽകുന്നത്, നിരാശനായ ഒരാൾക്ക് പ്രത്യാശ പകരുന്നത്, അങ്ങനെ ചെറുതെന്ന് നമുക്കു തോന്നിയേക്കാവുന്ന വലിയ കാര്യങ്ങളിലൂടെ വിശ്വാസസാക്ഷ്യം ജീവിക്കാനും പകരാനും ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നു. വിശ്വാസത്തിന്റെ പേരിൽ സ്നേഹത്തോടെ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തിയിലും ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ടെന്ന്, അവനെയാണ് നാം പ്രഘോഷിക്കുന്നതെന്ന് തിരിച്ചറിയാം. ഇന്ന് ക്രിസ്തു നമുക്കു മുന്നിൽ അവതരിപ്പിക്കുന്ന വിശ്വാസ വചന ജീവിതത്തിന്റെ വ്യത്യസ്തതകൾ മനസ്സിലാക്കി ക്രൈസ്തവ ജീവിതശൈലി സ്വന്തമാക്കി ജീവിക്കാനുള്ള നമ്മുടെ പരിശ്രമത്തിൽ മുന്നോട്ടു പോകാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഗലാത്തിയാക്കാർക്കെഴുതിയ ലേഖനത്തിൽ ക്രിസ്തുവിന്റെ കുരിശിനെപ്രതി അഭിമാനിക്കുന്ന, അവനെപ്രതി ലോകത്തിന്റെ ചിന്തകളിൽ നിന്ന് മാറി നിൽക്കുന്ന, യേശുവിനുവേണ്ടി സഹിക്കുന്നതിൽ അഭിമാനിക്കുന്ന വിശുദ്ധ പൗലോസിനെ നാം കാണുന്നുണ്ട്. ലോകത്തിന്റെ യുക്തിക്ക് വിരുദ്ധമായി തങ്ങളെത്തന്നെ പൂർണമായും വിട്ടുകൊടുത്ത പരിശുദ്ധ അമ്മയുടെയും യൗസേപിതാവിന്റെയും ക്രിസ്തുശിഷ്യരുടെയും അനേകം വിശുദ്ധരുടെയുമൊക്കെ മാതൃകയും പ്രാർത്ഥനകളും നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ ക്രൈസ്തവമാക്കാൻ സഹായിക്കട്ടെ. എന്നും എല്ലായിടങ്ങളിലും ക്രിസ്തുവിന്, ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി ചെറിയ

സീറോമലബാർ സഭ ആരാധനാക്രമത്തിൽ ഏലിയാ സ്ലീവാമൂശാക്കാലം നാലാം ഞായറാഴ്ചയിലെ വിശുദ്ധ ഗ്രന്ഥവായനകളെ അടിസ്ഥാനമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ജോൺ പീറ്റർ, ജിബിൻ ടി എസ് എന്നിവർ ചേർന്ന് രചിച്ച് ജിബിൻ ടി എസ് സംഗീതം പകർന്ന ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം മരിയ മാത്യു കോലാടി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. കായിക മത്സരങ്ങൾ ജീവിതത്തിന്റെ സൗന്ദര്യം വെളിപ്പെടുത്തുന്നു പാപ്പ. കായികരംഗത്തോടുള്ള തന്റെ താൽപ്പര്യത്തെയും ഇഷ്ടത്തെയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ലിയോ 14-ാമൻ പാപ്പ ബുദ്ധിപരമായ വൈകല്യമുള്ളവർക്കുള്ള കായിക മത്സരമായ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇറ്റാലിയൻ മത്സരാർത്ഥികളുമായി സെപ്റ്റംബർ മാസം 19-ാം തീയതി വത്തിക്കാനിൽ നടത്തിയ കൂടിക്കാഴ്ച വേളയിൽ സന്ദേശം നൽകിയത്. കായിക താരങ്ങളെ കണ്ടുമുട്ടുന്നതിലും അവരുമായി തന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതിനുമായി ലഭിച്ച അവസരം ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് പാപ്പ പറഞ്ഞു. കായികരംഗത്തിന്റെ മഹത്തായ വിദ്യാഭ്യാസ മൂല്യത്തെക്കുറിച്ച് തനിക്ക് ഏറെ ബോധ്യമുണ്ടെന്നും അത് വ്യക്തിയെ ശ്രേഷ്ഠവും ആധികാരികവുമായ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഈ മൂല്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ കായിക താരങ്ങൾക്ക് സാധിക്കുമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വിശ്വസ്തതയോടെയുള്ള ആത്മസമർപ്പണം മെത്രാന്റെ കടമയാണ്. ഫലം ആത്യന്തികമായി ദൈവത്തിന്റേതും. പാപ്പ പെറുവിന്റെ തലസ്ഥാനമായ ലീമയുടെ മെത്രാപൊലിത്തയായിരുന്ന മെഗ്രോഹെവോയിലെ വിശുദ്ധ തുറിബിയോസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതിന്റെ 3-ാം ശതാബ്ദി വേളയിൽ ലാറ്റിനമേരിക്കയിലെയും കരീബിയയിലെയും മെത്രാന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പ ലേഖനമെഴുതി. ആമുഖത്തിൽ താനും പെറുവിൽ മെത്രാനായി അജപാലന ശുശ്രൂഷ ചെയ്യുന്ന അവസരത്തിൽ ഈ വിശുദ്ധനിലുള്ള ജനങ്ങളുടെ ഭക്തി കാണുവാൻ അവസരമുണ്ടായിട്ടുണ്ടെന്ന് എടുത്തു പറഞ്ഞു. സുവിശേഷവൽക്കരണത്തിനായുള്ള തീക്ഷ്ണതയും സഭാജീവിതം കെട്ടിപ്പടുക്കുന്നതിനും പുതുക്കുന്നതിനുമുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയും ഏറ്റവും ദരിദ്രരും ദുർബലരുമായ ആളുകളുമായുള്ള അദ്ദേഹത്തിന്റെ അടുപ്പവും വിശുദ്ധന്റെ ജീവിതത്തിന്റെ പ്രത്യേകതകൾ ആയിരുന്നുവെന്ന് ലേഖനത്തിൽ പാപ്പ അടിവരയിട്ടു. തുടർന്ന് ഒരു മെത്രാന്റെ രൂപതാ സ്ഥാനാരോഹണത്തിന്റെയും മറ്റു നിമിഷങ്ങൾ പാപ്പ വിശദീകരിച്ചു. കത്തീഡ്രലിന്റെ വാതിൽക്കൽ നിന്നാണ് മെത്രാന്റെ പ്രവേശന ശുശ്രൂഷ ആരംഭിക്കുന്നതെന്നും അത് വിശുദ്ധ തുറിബിയോസിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ അജപാലന സന്ദർശനങ്ങളും പ്രാദേശിക ഭാഷകളിൽ സുവിശേഷം പ്രഘോഷിക്കണമെന്ന ആഗ്രഹവും ക്രമേണ ആ ദേശവുമായും അവിടുത്തെ ജനങ്ങളുമായും അദ്ദേഹത്തിന്റെ ബന്ധം ശക്തിപ്പെടുത്തിയെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഇന്നും അജപാലന സന്ദർശനങ്ങൾ അവയുടെ ചൈതന്യം നിലനിർത്തുന്നുവെന്ന് നാം ഉറപ്പാക്കണമെന്നും പാപ്പ മെത്രാന്മാരെ ആഹ്വാനം ചെയ്തു. സഭ പ്രേഷിത ദൗത്യത്തിന്റെ ഇടമാകണം പാപ്പ. യേശു കല്ലറയിൽ നിന്നും ഉത്ഥാനം ചെയ്ത ദിവസം രാവിലെ മഗ്ദലന മറിയം യേശുവിനെ തേടിയെത്തിയതും തുടർന്ന് അവനെ കണ്ടെത്താനാവാതെ വിലപിക്കുമ്പോൾ ദൂതൻ അവളോട് ചോദിക്കുന്ന രണ്ടു ചോദ്യങ്ങൾ, നീ എന്തിന് കരയുന്നു, നീ എന്ത് അന്വേഷിക്കുന്നു എന്നിവ ഉന്നയിച്ചുകൊണ്ടാണ് സെപ്റ്റംബർ മാസം 18-ാം തീയതി റോമിലെ സെയിന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയിൽ വെച്ച് റോമൻ രൂപതയുടെ അജപാലന വർഷം ലിയോ 14-ാമൻ പാപ്പ ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള സന്ദേശം ആരംഭിച്ചത്. റോമൻ രൂപതയുടെ വരാനിരിക്കുന്ന അജപാലന യാത്രയിൽ ഈ രണ്ട് ചോദ്യങ്ങൾ പ്രചോദനാത്മകമാണെന്ന് പാപ്പ പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് കരയുന്നത്, നിങ്ങൾ ആരെയാണ് തിരയുന്നത് എന്ന പ്രത്യാശയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇടവകകളിലും യോഗങ്ങളിലും ജീവിത പരിതസ്ഥിതികളിലും പരസ്പരമുള്ള ശ്രദ്ധയിൽ കണ്ടെത്താനാവുമെന്നും പാപ്പ അടിവരയിട്ടു. പ്രത്യാശയോടുകൂടി കല്ലറയിലേക്ക് ഓടുന്ന മഗ്ദലന മറിയത്തെപ്പോലെ സുവിശേഷം അറിയിക്കുന്നതിനും കാരുണ്യപ്രവർത്തികൾക്കും ആരാധനക്രമ ശുശ്രൂഷകളിലും ഏർപ്പെട്ടിരിക്കുന്ന നിരവധി ഇടവക സമൂഹങ്ങൾ, അസോസിയേഷനുകൾ, പ്രസ്ഥാനങ്ങൾ, കൂട്ടായ്മകൾ എന്നിവ ഇന്നും ഉണ്ടെന്നു പറഞ്ഞ പാപ്പ അവിടെ സന്തോഷങ്ങൾക്കൊപ്പം ബുദ്ധിമുട്ടുകളും ഒരു യാഥാർത്ഥ്യമാണെന്നും കൂട്ടിച്ചേർത്തു. ഹോങ്കോങ് രൂപതയിൽ സിനഡാലിറ്റി സമ്മേളനത്തിനായുള്ള തയ്യാറെടുപ്പുകൾക്ക് തുടക്കമായി. 2027 ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന രൂപത സിനഡാലിറ്റി സമ്മേളനത്തിന്റെ തയ്യാറെടുപ്പുകൾക്കായി ഹോങ്കോങ് രൂപതയുടെ നേതൃത്വത്തിലുള്ള സിനഡൽ പ്രയാണം ഔദ്യോഗികമായി ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി പ്രത്യേക ആത്മീയ സമ്മേളനങ്ങൾക്കും കൂട്ടായ്മകൾക്കും രൂപത തുടക്കം കുറിച്ചു. ഈ ഒരുക്കങ്ങളുടെ ഭാഗമായി രൂപത സിനഡൽ സംഘം ബാങ്കോക്കിൽ നടന്ന ഏഷ്യൻ മെത്രാൻ സമിതി ഫെഡറേഷൻ യോഗത്തിലും പങ്കെടുത്തു. ഹൈറ്റിയിൽ കുട്ടികൾ പോഷകാഹാരക്കുറവിന്റെ ദുരിതത്തിൽ. ആഭ്യന്തര സംഘർഷങ്ങളും അക്രമങ്ങളും രൂക്ഷമായ ഹൈറ്റിയിൽ 250,000-ത്തിലധികം കുട്ടികൾ കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുവാൻ സാധ്യതയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി. 2026 ജൂൺ മുതൽ 2027 മെയ് വരെയുള്ള കാലയളവിൽ 6 മുതൽ 59 മാസം വരെ പ്രായമുള്ള 253,725 കുട്ടികളെ പോഷകാഹാരക്കുറവ് ബാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിൽ 94,000 കുട്ടികളുടെ അവസ്ഥ അതിഗുരുതരമാണെന്നും സമയബന്ധിതമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാകുമെന്നും ഏജൻസികൾ വ്യക്തമാക്കുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സീറോ മലബാർ സഭ ആരാധനാക്രമത്തിൽ ഏലിയാസ് ലീവാമൂശ കാലം 4 ഞായറാഴ്ചയിലെ വിശുദ്ധ ഗ്രന്ഥവായനകളെ അടിസ്ഥാനമാക്കിയ വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10 34 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം. ഈശോമിശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10 അവസാന ഭാഗത്ത് തന്റെ വരവിന്റെ ഉദ്ദേശവും പ്രത്യേകതകളും തന്നോട് ചേർന്നു നിൽക്കുന്നവർക്കു ലഭിക്കുന്ന പ്രതിഫലവും സംബന്ധിച്ച് യേശു പറയുന്ന തിരുവചനങ്ങളാണ് ഇന്ന് നമുക്കു മുന്നിലുള്ളത്. ഈ സുവിശേഷ ഭാഗത്ത് യേശു പറയുന്ന ചില വാക്കുകൾ നമ്മെ അമ്പരപ്പിക്കുന്നവയാണ്. ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നു നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. സമാധാനത്തിന്റെ രാജകുമാരനായ യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? സ്നേഹവും ഐക്യവും പ്രസംഗിച്ച കർത്താവ് എന്തുകൊണ്ടാണ് വാളെന്ന ശക്തമായ പ്രതീകം ഉപയോഗിക്കുന്നത്? ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് 12 ശിഷ്യരെ, അപ്പസ്തോലന്മാരെ അയക്കുന്ന യേശുവിനെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. അവരെ കാത്തിരിക്കുന്നത് ഏറെ എളുപ്പമുള്ള ഒരു നിയോഗമല്ലെന്ന് വ്യക്തമാക്കുന്ന യേശു പ്രത്യേകമായ പരിഗണനകളോ താൽപ്പര്യങ്ങളോ അവരുടെ യാത്രയിൽ വിശ്വാസ സാക്ഷ്യത്തിൽ ഉണ്ടാകരുതെന്നും പീഡനങ്ങളുടെ കാലമാണ് അവർക്കു മുന്നിലുള്ളതെന്നും അതുകൊണ്ടുതന്നെ വിവേകപൂർവം എന്നാൽ നിർഭയം സാക്ഷ്യം നൽകണമെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന ഇടത്ത് ഇന്ന് നമുക്കു മുന്നിലുള്ള സുവിശേഷ ഭാഗത്തെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാകും. അസമാധാനത്തിന്റെയും ഭിന്നതയുടെയും സ്വഭാവമുള്ള വരും നാളുകളെക്കുറിച്ചുള്ള വചനഭാഗത്ത് യേശു ഉദ്ദേശിക്കുന്നത് മനുഷ്യർക്കിടയിലോ രാജ്യങ്ങൾക്കിടയിലോ ഉണ്ടാകാവുന്ന അക്രമങ്ങളോ യുദ്ധങ്ങളോ അല്ല, മറിച്ച് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന്റെ പേരിൽ വ്യത്യസ്ത മനോഭാവമുള്ള ആളുകൾക്കിടയിലുണ്ടാകാവുന്ന വിഭജനത്തെയും ക്രിസ്തുശിഷ്യർ വിശ്വാസത്തിന്റെ പേരിലെടുക്കുന്ന തീരുമാനത്തിന്റെ വിലയെയും കുറിച്ചാണ് അവിടുന്ന് സംസാരിക്കുന്നത്. സത്യത്തിനും സുവിശേഷത്തിനും വേണ്ടി നാം ഉറച്ചു നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ഭിന്നതയുടെ വാളുകൾ കടന്നുവരാം. ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുക എന്നത് എപ്പോഴും എളുപ്പമുള്ള കാര്യമല്ല. എന്നെക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്കു യോഗ്യനല്ല എന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നത് ഈ സുവിശേഷ ഭാഗത്ത് നാം കാണുന്നുണ്ട്. ഇതിന്റെ അർത്ഥം മാതാപിതാക്കളെയും കുടുംബത്തെയും സ്നേഹിക്കരുത് എന്നല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സ്നേഹങ്ങളുടെയും ബന്ധങ്ങളുടെയും ഉപരിയായി ദൈവവിശ്വാസത്തിന് പ്രാധാന്യം നൽകണമെന്ന, എല്ലാ ബന്ധങ്ങളുടെയും കേന്ദ്രമായി ദൈവമുണ്ടാകണമെന്ന, ഒന്നാം സ്ഥാനം അവന്റേതാകണമെന്ന ഒരു ഉദ്ബോധനമാണ് യേശു നടത്തുന്നത്. നിന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ കേന്ദ്രം ആരാണ് എന്ന ഒരു ചോദ്യമാണ് ഇന്ന് തിരുവചനം നമ്മുടെ മുന്നിലുയർത്തുന്നത്. സമ്പത്ത്, ജോലി, കുടുംബം, പ്രശസ്തി, അധികാരം, സൗകര്യം തുടങ്ങി ലൗകികമായ യാഥാർത്ഥ്യങ്ങൾ ദൈവത്തേക്കാൾ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടവയായി മാറിപ്പോയിട്ടുണ്ടോ എന്നു ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് വചനം നമുക്കു നൽകുന്നത്. ക്രൈസ്തവ വിശ്വാസവും ജീവിതവും ഞായറാഴ്ച പള്ളിയിൽ വരുന്നതിലേക്കോ ഭവനങ്ങളിലെ സായാഹ്ന പ്രാർത്ഥനയിലേക്കോ മാത്രമായി ഒതുക്കേണ്ട ഒന്നല്ലെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ജീവിതത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങളിലും നമ്മുടെ ബന്ധങ്ങളിലും തൊഴിൽ മേഖലയിലും സാമ്പത്തിക കാര്യങ്ങളിലും സാമൂഹിക ജീവിതത്തിലും വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതശൈലിയുടെ ഭാഗമായി സത്യത്തിനും നീതിക്കും സ്നേഹത്തിനും മുൻഗണന നൽകുക എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിയാം. ക്രിസ്തു കൊണ്ടുവരുന്ന രക്ഷാകര സംഭവത്തിലെന്നതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒഴിവാക്കാനാകാത്ത ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗമായി കുരിശുകളെ, സഹനങ്ങളെ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത. എന്നാൽ നാം പലപ്പോഴും കുരിശില്ലാത്ത ഒരു ക്രൈസ്തവ ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങളില്ലാത്ത ജീവിതം, ബുദ്ധിമുട്ടുകളില്ലാത്ത കുടുംബം, പരാജയങ്ങളില്ലാത്ത ജോലി, രോഗമില്ലാത്ത ശരീരം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാത്ത ജീവിതം, അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തെ സ്വപ്നം കാണുന്നവരായി നാം പലപ്പോഴും മാറിപ്പോകാറുണ്ട്. യേശു നമ്മോട് വാഗ്ദാനം ചെയ്യുന്നത് കുരിശില്ലാത്ത ജീവിതമല്ല, കുരിശുവഹിക്കുമ്പോൾ നമ്മോടൊപ്പം നടക്കുന്ന അവന്റെ സാന്നിധ്യമാണ്. സഹനങ്ങളെ രക്ഷാകരമാക്കാനുള്ള അനുഗ്രഹമാണ് ഇന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. സാഹോദര്യം ജീവിക്കാൻ വിശ്വാസം നമ്മെ ക്ഷണിക്കുന്നുണ്ടെന്ന, മറ്റുള്ളവർക്ക് സ്വീകാര്യത നൽകുന്നത് നമ്മുടെ കടമയാണെന്ന ഒരു ചിന്ത കൂടി ഇന്നത്തെ സുവിശേഷം പങ്കുവയ്ക്കുന്നുണ്ട്. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. വിശ്വാസത്തിന്റെ പേരിലുള്ള നമ്മുടെ ചെറിയ സ്നേഹപ്രവർത്തനങ്ങൾക്കു പോലും ദൈവത്തിന്റെ മുൻപിൽ വലിയ മൂല്യമുണ്ടെന്ന് യേശു ഓർമ്മിപ്പിക്കുന്നു. ഈ ചെറിയ ഒരുവന്, ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, മറ്റുള്ളവരോട് ഒരു നല്ല വാക്കു പറയുന്നത്, ഒറ്റയ്ക്കായിപ്പോയ രോഗിയായ ഒരാളെ സന്ദർശിക്കുന്നത്, വിഷമിക്കുന്ന ഒരാളെ കേൾക്കുന്നത്, ക്ഷമിക്കാൻ ഒരുപടി മുന്നോട്ടു വരുന്നത്, വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം നൽകുന്നത്, നിരാശനായ ഒരാൾക്ക് പ്രത്യാശ പകരുന്നത്, അങ്ങനെ ചെറുതെന്ന് നമുക്ക് തോന്നിയേക്കാവുന്ന വലിയ കാര്യങ്ങളിലൂടെ വിശ്വാസസാക്ഷ്യം ജീവിക്കാനും പകരാനും ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നു. വിശ്വാസത്തിന്റെ പേരിൽ സ്നേഹത്തോടെ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തിയിലും ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ടെന്ന്, അവനെയാണ് നാം പ്രഘോഷിക്കുന്നതെന്ന് തിരിച്ചറിയാം. ഇന്ന് ക്രിസ്തു നമുക്കു മുന്നിൽ അവതരിപ്പിക്കുന്ന വിശ്വാസ വചന ജീവിതത്തിന്റെ വ്യത്യസ്തതകൾ മനസ്സിലാക്കി ക്രൈസ്തവ ജീവിതശൈലി സ്വന്തമാക്കി ജീവിക്കാനുള്ള നമ്മുടെ പരിശ്രമത്തിൽ മുന്നോട്ടു പോകാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഗലാത്തിയാക്കാർക്കെഴുതിയ ലേഖനത്തിൽ ക്രിസ്തുവിന്റെ കുരിശിനെ പ്രതി അഭിമാനിക്കുന്ന, അവനെപ്രതി ലോകത്തിന്റെ ചിന്തകളിൽ നിന്ന് മാറി നിൽക്കുന്ന, യേശുവിനുവേണ്ടി സഹിക്കുന്നതിൽ അഭിമാനിക്കുന്ന വിശുദ്ധ പൗലോസിനെ നാം കാണുന്നുണ്ട്. ലോകത്തിന്റെ യുക്തിക്ക് വിരുദ്ധമായി തങ്ങളെത്തന്നെ പൂർണമായും വിട്ടുകൊടുത്ത പരിശുദ്ധ അമ്മയുടെയും യൗസേപിതാവിന്റെയും ക്രിസ്തുശിഷ്യരുടെയും അനേകം വിശുദ്ധരുടെയുമൊക്കെ മാതൃകയും പ്രാർത്ഥനകളും നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ ക്രൈസ്തവമാക്കാൻ സഹായിക്കട്ടെ. എന്നും എല്ലായിടങ്ങളിലും ക്രിസ്തുവിന്, ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി ചെറിയവരിലും ദുർബലരിലും ദരിദ്രരിലും ക്രിസ്തുവിന്റെ മുഖം ദർശിച്ച് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. വിശ്വാസജീവിതത്തിന്റെ പാതയിലെ ഏകാന്തതയെ ഭയപ്പെടാതിരിക്കാം. വിശ്വാസം ജീവിക്കുന്നതിന്റെ പേരിൽ ഉയരുന്ന കുരിശുകളുടെയും ഭിന്നതയുടെ വാളുകളുടെയും മുന്നിലും സധൈര്യം സത്യവിശ്വാസത്തിനു സാക്ഷ്യമേകി ജീവിക്കാം. നാം ഒറ്റയ്ക്കല്ലെന്ന്, ക്രൂശിതനും എന്നാൽ ഉദ്ധിതനുമായ ക്രിസ്തു നമ്മോടൊപ്പമുണ്ടെന്ന വിശ്വാസത്താൽ നയിക്കപ്പെട്ട് മുന്നോട്ടു പോകാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. 0 മലബാർ സഭ ആരാധനാക്രമത്തിൽ ഏലിയാസ് ലീവാമൂശാക്കാലം 4 ഞായറാഴ്ചയിലെ വിശുദ്ധ ഗ്രന്ഥവായനകളെ അടിസ്ഥാനമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ജോൺ പീറ്റർ, ജിബിൻ ടി എസ് എന്നിവർ ചേർന്ന് രചിച്ച് ജിബിൻ ടി എസ് സംഗീതം പകർന്ന ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം മരിയ മാത്യു കോലാടി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ.

ക്രിസ്തീയ വിശ്വാസത്തിൽ മരണം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചും പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയെക്കുറിച്ചുമുള്ള ചിന്തകളാണ് ഇനി നാം ശ്രവിക്കുന്നത്.

മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യവും ഒപ്പം മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യവുമാണ് മരണം. ഈ രഹസ്യത്തെയും ഭയത്തെയും അതിശയിപ്പിക്കുന്നതാണ് യേശു നമുക്ക് കാട്ടിത്തരുന്ന പുനരുത്ഥാനം എന്ന പ്രത്യാശയുടെ കവാടം. ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം മരണമെന്നത് ഒരു അവസാനമല്ല, മറിച്ച് അനന്തമായ നിത്യജീവനിലേക്കുള്ള വാതിലാണ്. വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസുകാർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൽ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം തന്നെ. മരണത്തെ കീഴടക്കിയ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് വിടവാങ്ങലിൻ്റെ വിതുമ്പലുകൾക്കിടയിലും നമ്മിൽ നിത്യജീവിതത്തിൻ്റെ പ്രത്യാശ നിറയ്ക്കുന്നത്. അന്ധകാരത്തിൻ്റെ താഴ്വരയിലൂടെ നടക്കുമ്പോഴും ഒരു ക്രൈസ്തവന് പ്രകാശത്തിലേക്ക് നോക്കുവാൻ സാധിക്കുന്നത് പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ഈ ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അതിനാൽ ക്രൈസ്തവ ആത്മീയതയിൽ മരണം അന്ത്യമല്ല, മറിച്ച് പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. ഭൂമിയിലെ നമ്മുടെ താൽക്കാലികമായ ഉത്തരവാദിത്വങ്ങൾ പൂർത്തിയാക്കപ്പെടുമ്പോൾ സ്വർഗത്തിൽ ദൈവത്താൽ പണിയപ്പെട്ട നിത്യമായ ഒരു ഭവനം നമുക്കായി കാത്തിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് ക്രൈസ്തവന്റെ ആശ്വാസം. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ മരണമെന്നത് സർവ്വതിൻ്റെയും സർവനാശവും നഷ്ടവുമാണ്. എന്നാൽ ക്രൈസ്തവ വീക്ഷണത്തിൽ മരണമെന്നാൽ ജീവിതത്തിൻ്റെ മാറ്റം മാത്രമാണ്. ലത്തീൻ ക്രമത്തിൽ വിശുദ്ധ കുർബാനയിലെ മരിച്ചവർക്കു വേണ്ടിയുള്ള പ്രാരംഭ പ്രാർത്ഥനയിൽ തിരുസഭ ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു: കർത്താവെ, അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല, മറിച്ച് രൂപമാറ്റമാണ്. ഭൂമിയിലെ താൽക്കാലിക വസതി നശിക്കുമ്പോൾ സ്വർഗത്തിൽ അവർക്കായി നിത്യമായ വസതി ഒരുക്കപ്പെടുന്നു. ശരീരവും ആത്മാവും തമ്മിലുള്ള താൽക്കാലികമായ വേർപിരിയലാണ് മരണം. ഇത് പഴയ വസ്ത്രം മാറി പുതിയത് ധരിക്കുന്നത് പോലെയാണെന്ന് വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം കുറിക്കുന്നു: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മരണം ഒരു ഭയമല്ല, മറിച്ച് താനേറെ സ്നേഹിച്ച ദൈവത്തെ നേരിൽ കാണുവാനുള്ള അവസരമാണ്. കാരണം മരണത്തിനും അപ്പുറമുള്ള നിത്യജീവൻ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് യേശു തന്നെയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു വ്യക്തമായി പറയുന്നു: ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരും ഒരിക്കലും മരിക്കുകയില്ല. പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തുവിലൂടെ പുതിയ നിയമത്തിലാണ് വ്യക്തമായി വെളിപ്പെടുത്തപ്പെട്ടതെങ്കിലും അതിനെപ്പറ്റിയുള്ള വചനങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാവുന്നതാണ്. കഷ്ടതകളുടെയും സഹനങ്ങളുടെയും നടുവിൽ ജോബിന്റെ വാക്കുകൾ ഇത്തരുണത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്: എനിക്ക് ന്യായം നടത്തിത്തരുന്നവൻ ജീവിക്കുന്നുവെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ചർമ്മം അഴുകിയില്ലാതായാലും എന്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. ശാരീരികമായ തകർച്ചകൾക്കും അപ്പുറം ദൈവത്തെ കാണുമെന്ന പ്രത്യാശ ജോബിനുണ്ടായിരുന്നുവെന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ മരണത്തിന്മേലുള്ള ദൈവത്തിന്റെ അന്തിമ വിജയത്തെക്കുറിച്ചുള്ള പ്രവചനം നാം കാണുന്നുണ്ട്. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും. സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചുമാറ്റും. തന്റെ ജനത്തിന്റെ അപമാനം ഭൂമിയിലെല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണ് ഇതരുളി ചെയ്യുന്നത്. മരണത്തിന്റെ ആധിപത്യം എന്നേക്കുമായി അവസാനിക്കുമെന്ന പഴയ നിയമപ്രവാചകന്മാരുടെ ദർശനം ക്രിസ്തുവിലാണ് പൂർത്തീകരിക്കപ്പെട്ടത്. എസക്കിയൽ പ്രവാചകൻ കണ്ട ഉണങ്ങിയ അസ്ഥികളുടെ ദർശനം ഉത്ഥാനത്തിന്റെ മൂർത്തമായ അടയാളമാണ് നമുക്ക് നൽകുന്നത്. ദൈവത്തിന്റെ ആത്മാവിന് മരണമടഞ്ഞതിനെപ്പോലും പുനർജീവിപ്പിക്കുവാൻ കഴിയും എന്നതിന്റെ വലിയ തെളിവ് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ദർശനം. ഉണങ്ങിവരണ്ട അസ്ഥികളിലേക്ക് ജീവന്റെ ശ്വാസമൂതിയപ്പോൾ അവ വലിയൊരു സൈന്യമായി ജീവിച്ച് എഴുന്നേറ്റതുപോലെ അവസാന നാളിൽ അവിടുത്തെ വചനത്താൽ മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഈ ദർശനം നമുക്കുറപ്പു നൽകുന്നു. യേശു ക്രിസ്തു തന്റെ പരസ്യജീവിതകാലത്ത് പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് മരിച്ചവർക്ക് ജീവൻ നൽകിയ സംഭവങ്ങളാണ്. നായിനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചതും ജൈറോസിന്റെ മകളെ ജീവനിലേക്ക് കൊണ്ടുവന്നതും നാലു ദിവസങ്ങൾക്കു ശേഷം കല്ലറയിൽ നിന്നും ലാസറിനെ പുറത്തു കൊണ്ടുവന്നതും വെറും അത്ഭുതങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് താൻ മരണത്തിന്റെ മേൽ അധികാരമുള്ളവനാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനുള്ള അടയാളങ്ങളായിരുന്നു.
ലാസർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു പറഞ്ഞപ്പോൾ അവസാന ദിവസത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്നാണ് മർത്ത മറുപടി നൽകിയത്. എന്നാൽ യേശു അതിനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ തന്നെയാണ് പുനരുത്ഥാനം. അതായത് പുനരുത്ഥാനം എന്നത് ഭാവിയിൽ നടക്കുവാനിരിക്കുന്ന ഒരു സംഭവം മാത്രമല്ല, മറിച്ച് യേശു എന്ന വ്യക്തി തന്നെയാണ്. അവനെ തിരിച്ചറിയുന്ന നിമിഷം, അതായത് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന വേളയിൽ തന്നെ ഒരുവൻ നിത്യജീവിതത്തിലേക്ക് ജനിക്കുകയാണ്. ക്രിസ്തുവുമായുള്ള ഐക്യത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും പുനരുത്ഥാനം ഉറപ്പാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ യേശു ഇത് വ്യക്തമാക്കുന്നുണ്ട്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. സകല ക്രൈസ്തവ വിശ്വാസത്തിന്റെയും കേന്ദ്രബിന്ദു ക്രിസ്തുവിന്റെ പുനരുത്ഥാനമാണ്. യേശു ക്രൂശിക്കപ്പെടുകയും കല്ലറയിൽ അടക്കപ്പെടുകയും ചെയ്തപ്പോൾ ശിഷ്യന്മാരെല്ലാവരും ഭയന്ന് വിറച്ച് വാതിലുകളടച്ച് മുറിക്കുള്ളിൽ കഴിഞ്ഞു. അവരുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നുപോയിരുന്നു. എന്നാൽ ശൂന്യമായ കല്ലറയും ഉത്ഥിതനായ ക്രിസ്തുവിന്റെ പ്രത്യക്ഷപ്പെടലുകളും അവരുടെ ഭയത്തെ അകറ്റിക്കൊണ്ട് അവരെ സന്തോഷവാന്മാരും ധൈര്യശാലികളുമാക്കി മാറ്റി. യേശുവിന്റെ പുനരുത്ഥാനം ഒരു ആത്മീയ സങ്കല്പം മാത്രമായിരുന്നില്ല, മറിച്ച് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമായിരുന്നു. ഉത്ഥിതനായ ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു, തന്റെ മുറിവുകളിൽ തൊട്ടുനോക്കുവാൻ തോമസ് ലീഹായ്ക്ക് അനുവാദവും നൽകി. അതിനാൽ ഈയൊരു മഹനീയത കർത്താവ് നമുക്കും വാഗ്ദാനം നൽകുന്നുണ്ട്. അപ്പസ്തോലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ മറ്റൊരു മനുഷ്യൻ വഴി പുനരുത്ഥാനവുമുണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. ആദ്യത്തെ ആദത്തിലൂടെ മരണം ലോകത്തിലേക്ക് പ്രവേശിച്ചുവെങ്കിൽ രണ്ടാമത്തെ ആദമായ ക്രിസ്തുവിലൂടെ ജീവനും പുനരുത്ഥാനവും ലോകത്തിന് ലഭിച്ചു. കത്തോലിക്കാ സഭയിലെ വിശുദ്ധരുടെ ജീവിതം പരിശോധിച്ചാൽ അവർ മരണത്തെ ഭയത്തോടെയല്ല, മറിച്ച് വലിയ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെയാണ് സ്വീകരിച്ചത് എന്ന് കാണുവാൻ സാധിക്കും. മരണത്തെ അവർ കണ്ടത് ദൈവവുമായുള്ള നിത്യമായ സംഗമത്തിന്റെ കവാടമായിട്ടാണ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് മരണത്തെ വിളിച്ചത് സഹോദരി എന്നാണ്. തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ അവൻ പ്രകൃതിയെയും ദൈവസൃഷ്ടികളെയും സ്തുതിച്ചുകൊണ്ട് സഹോദരിയായ ശരീരമരണത്തിന് സ്തുതി എന്നു പാടി. ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒന്നിനെയും ഫ്രാൻസിസ് ഭയന്നില്ല. വിശുദ്ധ അൽഫോൻസാമയും തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ കർത്താവിന്റെ അടുക്കിലേക്ക് ഒരു പക്ഷിയെപ്പോലെ പറന്നുപോകുന്നു എന്നാണ് പറഞ്ഞത്. ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യ മരണക്കിടക്കയിൽ വെച്ച് ഇപ്രകാരം കുറിച്ചു, ഞാൻ മരിക്കുകയല്ല, ജീവനിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. സഭയുടെ പ്രമുഖ വേദപാരംഗതനായ വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരമാണ് എഴുതുന്നത്, കർത്താവേ, അങ്ങേക്കായി ഞങ്ങളെ സൃഷ്ടിച്ചു, അങ്ങയിൽ വിശ്രമിക്കുന്നതുവരെ ഞങ്ങളുടെ ഹൃദയം അശാന്തമായിരിക്കും. മരണം എന്നത് ആത്യന്തികമായി ദൈവത്തിലുള്ള ഈ നിത്യവിശ്രമത്തിന്റെ തുടക്കമാണ്. മരിച്ചവരുടെ ശരീരത്തോട് സഭ കാണിക്കുന്ന ബഹുമാനവും ആദരവും പുനരുത്ഥാന വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമായതുകൊണ്ടും ഭാവിയിൽ പുനരുത്ഥാനം ചെയ്യപ്പെടേണ്ട ഒന്നായതുകൊണ്ടും ക്രൈസ്തവ മൃതദേഹങ്ങൾ സഭ വലിയ ആദരവോടും പ്രാർത്ഥനകളോടും കല്ലറകളിൽ അടക്കം ചെയ്യുന്നു. ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരം എങ്ങനെയുള്ളതായിരിക്കുമെന്നത് പലരുടെയും സംശയമാണ്. വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇതിന് മനോഹരമായ ഒരു മറുപടി നൽകുന്നുണ്ട്. നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്തുപോലെയാണ് നമ്മുടെ ശരീരം. വിത്ത് ദ്രവിച്ചു പോകുമ്പോഴാണ് അതിൽ നിന്നും മനോഹരമായ ഒരു ചെടി മുളച്ചു പൊന്തുന്നത്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. അവമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. നമ്മുടെ ലൗകിക ശരീരത്തിന്റെ പരിമിതികളും രോഗങ്ങളും വൈകല്യങ്ങളുമില്ലാത്ത മഹത്വീകരിക്കപ്പെട്ട ഒരു ശരീരമായിരിക്കും ഉയർപ്പിന്റെ ദിവസം നമുക്ക് ലഭിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ ആ അവസ്ഥയെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. മരണശേഷമുള്ള പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ നമ്മുടെ അനുദിന ജീവിതത്തെ സ്വാധീനിക്കേണ്ട
ഒരു വലിയ ശക്തിയാണ്. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ കഷ്ടതകളും പ്രതിസന്ധികളും കണ്ട് തളർന്നു പോകരുതെന്ന ഓർമ്മപ്പെടുത്തലാണ് ഇത്. ഭൂമിയിലെ സഹനങ്ങൾ താൽക്കാലികമാണ്, എന്നാൽ ദൈവത്തോടൊപ്പം അനുഭവിക്കുവാനിരിക്കുന്ന മഹിമ നിത്യമാണ്. പൗലോസ്ലിഹ പറയുന്നു, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹിമയോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമെന്ന് ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നാം ദുഃഖിക്കുമ്പോഴും പ്രത്യാശയില്ലാത്തവരെ പോലെ നാം തളർന്നു പോകരുത്. കാരണം ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവിടുത്തെ സ്വർഗീയ രാജ്യത്തിൽ വീണ്ടും ഒന്നിപ്പിക്കും എന്ന വിശ്വാസം നമുക്കുണ്ടാവണം. ഈ ലോകത്തിലെ സമ്പത്തിലും പദവികളിലും ആസക്തരാകാതെ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവയ്ക്കുവാൻ പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അതിനാൽ മരണം ഒരു കറുത്ത തിരശീലയല്ല, മറിച്ച് ദൈവമഹത്വത്തിലേക്ക് തുറക്കപ്പെടുന്ന ഒരു പ്രകാശപൂർണമായ വാതിലാണ്. ക്രിസ്തുവിന്റെ ശൂന്യമായ കല്ലറയാണ് ക്രൈസ്തവന്റെ അചഞ്ചലമായ പ്രത്യാശയുടെ ഉറവിടം. അതുകൊണ്ട് മരണത്തിന്റെ ഭയത്തെ മാറ്റിവെച്ച് ഉത്ഥിതനായ ക്രിസ്തു നൽകുന്ന പ്രത്യാശയിൽ നമുക്ക് ആനന്ദിക്കാം. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും, പ്രത്യേകിച്ച് രോഗത്തിന്റെയും വേദനകളുടെയും വേർപാടുകളുടെയും നിമിഷങ്ങളിൽ സ്വർഗീയ മഹിമയിലേക്ക് കണ്ണുകളുയർത്താം. വിശുദ്ധ പൗലോസ്ലിഹായ്ക്കൊപ്പം നമുക്കും പറയാം, മരണമേ നിന്റെ ദംശനം എവിടെ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി.

ക്രിസ്തീയ വിശ്വാസത്തിൽ മരണം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചും പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയെക്കുറിച്ചും ഫാദർ ജിനു തെക്കത്തലക്കിൽ പങ്കുവച്ച ചിന്തകളാണ് നാം ഇതുവരെ ശ്രവിച്ചത്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഫിലിപ്പ് നടുത്തോട്ടത്തിൽ OCD രചന നിർവഹിക്കുകയും ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം നൽകുകയും ചെയ്ത ഗാനം ആലാപനം ലിബിൻസ് കറിയാം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ.

ക്രിസ്തീയ വിശ്വാസത്തിൽ മരണം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചും പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയെക്കുറിച്ചുമുള്ള ചിന്തകളാണ് ഇനി നാം ശ്രവിക്കുന്നത്.

മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യവും ഒപ്പം മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യവുമാണ് മരണം. ഈ രഹസ്യത്തെയും ഭയത്തെയും അതിശയിപ്പിക്കുന്നതാണ് യേശു നമുക്ക് കാട്ടിത്തരുന്ന പുനരുത്ഥാനം എന്ന പ്രത്യാശയുടെ കവാടം. ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം മരണമെന്നത് ഒരു അവസാനമല്ല, മറിച്ച് അനന്തമായ നിത്യജീവനിലേക്കുള്ള വാതിലാണ്. വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസുകാർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൽ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം തന്നെ. മരണത്തെ കീഴടക്കിയ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് വിടവാങ്ങലിൻ്റെ വിതുമ്പലുകൾക്കിടയിലും നമ്മിൽ നിത്യജീവിതത്തിൻ്റെ പ്രത്യാശ നിറയ്ക്കുന്നത്. അന്ധകാരത്തിൻ്റെ താഴ്വരയിലൂടെ നടക്കുമ്പോഴും ഒരു ക്രൈസ്തവന് പ്രകാശത്തിലേക്ക് നോക്കുവാൻ സാധിക്കുന്നത് പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ഈ ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അതിനാൽ ക്രൈസ്തവ ആത്മീയതയിൽ മരണം അന്ത്യമല്ല, മറിച്ച് പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. ഭൂമിയിലെ നമ്മുടെ താൽക്കാലികമായ ഉത്തരവാദിത്വങ്ങൾ പൂർത്തിയാക്കപ്പെടുമ്പോൾ സ്വർഗത്തിൽ ദൈവത്താൽ പണിയപ്പെട്ട നിത്യമായ ഒരു ഭവനം നമുക്കായി കാത്തിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് ക്രൈസ്തവന്റെ ആശ്വാസം. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ മരണമെന്നത് സർവ്വതിൻ്റെയും സർവനാശവും നഷ്ടവുമാണ്. എന്നാൽ ക്രൈസ്തവ വീക്ഷണത്തിൽ മരണമെന്നാൽ ജീവിതത്തിൻ്റെ മാറ്റം മാത്രമാണ്. ലത്തീൻ ക്രമത്തിൽ വിശുദ്ധ കുർബാനയിലെ മരിച്ചവർക്കു വേണ്ടിയുള്ള പ്രാരംഭ പ്രാർത്ഥനയിൽ തിരുസഭ ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു: കർത്താവെ, അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല, മറിച്ച് രൂപമാറ്റമാണ്. ഭൂമിയിലെ താൽക്കാലിക വസതി നശിക്കുമ്പോൾ സ്വർഗത്തിൽ അവർക്കായി നിത്യമായ വസതി ഒരുക്കപ്പെടുന്നു. ശരീരവും ആത്മാവും തമ്മിലുള്ള താൽക്കാലികമായ വേർപിരിയലാണ് മരണം. ഇത് പഴയ വസ്ത്രം മാറി പുതിയത് ധരിക്കുന്നത് പോലെയാണെന്ന് വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം കുറിക്കുന്നു: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മരണം ഒരു ഭയമല്ല, മറിച്ച് താനേറെ സ്നേഹിച്ച ദൈവത്തെ നേരിൽ കാണുവാനുള്ള അവസരമാണ്. കാരണം മരണത്തിനും അപ്പുറമുള്ള നിത്യജീവൻ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് യേശു തന്നെയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു വ്യക്തമായി പറയുന്നു: ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരും ഒരിക്കലും മരിക്കുകയില്ല. പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തുവിലൂടെ പുതിയ നിയമത്തിലാണ് വ്യക്തമായി വെളിപ്പെടുത്തപ്പെട്ടതെങ്കിലും അതിനെപ്പറ്റിയുള്ള വചനങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാവുന്നതാണ്. കഷ്ടതകളുടെയും സഹനങ്ങളുടെയും നടുവിൽ ജോബിന്റെ വാക്കുകൾ ഇത്തരുണത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്: എനിക്ക് ന്യായം നടത്തിത്തരുന്നവൻ ജീവിക്കുന്നുവെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ചർമ്മം അഴുകിയില്ലാതായാലും എന്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. ശാരീരികമായ തകർച്ചകൾക്കും അപ്പുറം ദൈവത്തെ കാണുമെന്ന പ്രത്യാശ ജോബിനുണ്ടായിരുന്നുവെന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ മരണത്തിന്മേലുള്ള ദൈവത്തിന്റെ അന്തിമ വിജയത്തെക്കുറിച്ചുള്ള പ്രവചനം നാം കാണുന്നുണ്ട്. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും, സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചുമാറ്റും, തന്റെ ജനത്തിന്റെ അപമാനം ഭൂമിയിലെല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണ് ഇതരുളി ചെയ്യുന്നത്. മരണത്തിന്റെ ആധിപത്യം എന്നേക്കുമായി അവസാനിക്കുമെന്ന പഴയ നിയമപ്രവാചകന്മാരുടെ ദർശനം ക്രിസ്തുവിലാണ് പൂർത്തീകരിക്കപ്പെട്ടത്. എസക്കിയൽ പ്രവാചകൻ കണ്ട ഉണങ്ങിയ അസ്ഥികളുടെ ദർശനം ഉത്ഥാനത്തിന്റെ മൂർത്തമായ അടയാളമാണ് നമുക്ക് നൽകുന്നത്.

ദിവസങ്ങൾക്കു ശേഷം കല്ലറയിൽ നിന്നും ലാസറിനെ പുറത്തു കൊണ്ടുവന്നതും വെറും അത്ഭുതങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് താൻ മരണത്തിന്റെ മേൽ അധികാരമുള്ളവനാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനുള്ള അടയാളങ്ങളായിരുന്നു. ലാസർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു പറഞ്ഞപ്പോൾ, അവസാന ദിവസത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്നാണ് മർത്ത മറുപടി നൽകിയത്. എന്നാൽ യേശു അതിനെ തിരുത്തിക്കൊണ്ടു പറഞ്ഞു, ഞാൻ തന്നെയാണ് പുനരുത്ഥാനം. അതായത്, പുനരുത്ഥാനമെന്നത് ഭാവിയിൽ നടക്കുവാനിരിക്കുന്ന ഒരു സംഭവം മാത്രമല്ല, മറിച്ച് യേശു എന്ന വ്യക്തി തന്നെയാണ്. അവനെ തിരിച്ചറിയുന്ന നിമിഷം, അതായത് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന വേളയിൽ തന്നെ ഒരുവൻ നിത്യജീവിതത്തിലേക്ക് ജനിക്കുകയാണ്. ക്രിസ്തുവുമായുള്ള ഐക്യത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും പുനരുത്ഥാനം ഉറപ്പാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ യേശു ഇത് വ്യക്തമാക്കുന്നുണ്ട്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാനവനെ ഉയർപ്പിക്കും. സകല ക്രൈസ്തവ വിശ്വാസത്തിന്റെയും കേന്ദ്രബിന്ദു ക്രിസ്തുവിന്റെ പുനരുത്ഥാനമാണ്. യേശു ക്രൂശിക്കപ്പെടുകയും കല്ലറയിൽ അടക്കപ്പെടുകയും ചെയ്തപ്പോൾ ശിഷ്യന്മാരെല്ലാവരും ഭയന്ന് വിറച്ച് വാതിലുകളടച്ച് മുറിക്കുള്ളിൽ കഴിഞ്ഞു. അവരുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നുപോയിരുന്നു. എന്നാൽ ശൂന്യമായ കല്ലറയും ഉത്ഥിതനായ ക്രിസ്തുവിന്റെ പ്രത്യക്ഷപ്പെടലുകളും അവരുടെ ഭയത്തെ അകറ്റിക്കൊണ്ട് അവരെ സന്തോഷവാന്മാരും ധൈര്യശാലികളുമാക്കി മാറ്റി. യേശുവിന്റെ പുനരുത്ഥാനം ഒരു ആത്മീയ സങ്കല്പം മാത്രമായിരുന്നില്ല, മറിച്ച് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമായിരുന്നു. ഉത്ഥിതനായ ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു, തന്റെ മുറിവുകളിൽ തൊട്ടുനോക്കുവാൻ തോമസ് ലീഹായ്ക്ക് അനുവാദവും നൽകി. അതിനാൽ ഈയൊരു മഹനീയത കർത്താവ് നമുക്കും വാഗ്ദാനം നൽകുന്നുണ്ട്. അപ്പസ്തോലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ മറ്റൊരു മനുഷ്യൻ വഴി പുനരുത്ഥാനവുമുണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. ആദ്യത്തെ ആദത്തിലൂടെ മരണം ലോകത്തിലേക്ക് പ്രവേശിച്ചുവെങ്കിൽ രണ്ടാമത്തെ ആദമായ ക്രിസ്തുവിലൂടെ ജീവനും പുനരുത്ഥാനവും ലോകത്തിന് ലഭിച്ചു. കത്തോലിക്കാ സഭയിലെ വിശുദ്ധരുടെ ജീവിതം പരിശോധിച്ചാൽ അവർ മരണത്തെ ഭയത്തോടെയല്ല, മറിച്ച് വലിയ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെയാണ് സ്വീകരിച്ചത് എന്ന് കാണുവാൻ സാധിക്കും. മരണത്തെ അവർ കണ്ടത് ദൈവവുമായുള്ള നിത്യമായ സംഗമത്തിന്റെ കവാടമായിട്ടാണ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് മരണത്തെ വിളിച്ചത് സഹോദരി എന്നാണ്. തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ അവൻ പ്രകൃതിയെയും ദൈവസൃഷ്ടികളെയും സ്തുതിച്ചുകൊണ്ട് സഹോദരിയായ ശരീരമരണത്തിന് സ്തുതി എന്നു പാടി. ദൈവത്തിലേക്കടുപ്പിക്കുന്ന ഒന്നിനെയും ഫ്രാൻസിസ് ഭയന്നില്ല. വിശുദ്ധ അൽഫോൻസാമയും തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ കർത്താവിന്റെ അടുക്കിലേക്ക് ഒരു പക്ഷിയെപ്പോലെ പറന്നുപോകുന്നു എന്നാണ് പറഞ്ഞത്. ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യ മരണക്കിടക്കയിൽ വെച്ച് ഇപ്രകാരം കുറിച്ചു, ഞാൻ മരിക്കുകയല്ല, ജീവനിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. സഭയുടെ പ്രമുഖ വേദപാരംഗതനായ വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരമാണ് എഴുതുന്നത്, കർത്താവേ, അങ്ങേയ്ക്കായി ഞങ്ങളെ സൃഷ്ടിച്ചു, അങ്ങയിൽ വിശ്രമിക്കുന്നതുവരെ ഞങ്ങളുടെ ഹൃദയം അശാന്തമായിരിക്കും. മരണമെന്നത് ആത്യന്തികമായി ദൈവത്തിലുള്ള ഈ നിത്യവിശ്രമത്തിന്റെ തുടക്കമാണ്. മരിച്ചവരുടെ ശരീരത്തോട് സഭ കാണിക്കുന്ന ബഹുമാനവും ആദരവും പുനരുത്ഥാന വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമായതുകൊണ്ടും ഭാവിയിൽ പുനരുത്ഥാനം ചെയ്യപ്പെടേണ്ട ഒന്നായതുകൊണ്ടും ക്രൈസ്തവ മൃതദേഹങ്ങൾ സഭ വലിയ ആദരവോടും പ്രാർത്ഥനകളോടും കല്ലറകളിൽ അടക്കം ചെയ്യുന്നു. ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരം എങ്ങനെയുള്ളതായിരിക്കുമെന്നത് പലരുടെയും സംശയമാണ്. വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇതിന് മനോഹരമായ ഒരു മറുപടി നൽകുന്നുണ്ട്. നിലത്തു വിതയ്ക്കപ്പെട്ട വിത്തുപോലെയാണ് നമ്മുടെ ശരീരം. വിത്ത് ദ്രവിച്ചു പോകുമ്പോഴാണ് അതിൽ നിന്നും മനോഹരമായ ഒരു ചെടി മുളച്ചു പൊന്തുന്നത്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. അവമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. നമ്മുടെ ലൗകിക ശരീരത്തിന്റെ പരിമിതികളും രോഗങ്ങളും വൈകല്യങ്ങളുമില്ലാത്ത മഹത്വീകരിക്കപ്പെട്ട ഒരു ശരീരമായിരിക്കും ഉയർപ്പിന്റെ ദിവസം നമുക്ക് ലഭിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ ആ അവസ്ഥയെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല,

ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. മരണശേഷമുള്ള പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ നമ്മുടെ അനുദിന ജീവിതത്തെ സ്വാധീനിക്കേണ്ട ഒരു വലിയ ശക്തിയാണ്. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ കഷ്ടതകളും പ്രതിസന്ധികളും കണ്ട് തളർന്നുപോകരുതെന്ന ഓർമ്മപ്പെടുത്തലാണ് ഇത്. ഭൂമിയിലെ സഹനങ്ങൾ താൽക്കാലികമാണ്, എന്നാൽ ദൈവത്തോടൊപ്പം അനുഭവിക്കുവാനിരിക്കുന്ന മഹിമ നിത്യമാണ്. പൗലോസ്ലിഹ പറയുന്നു, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹിമയോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമെന്ന് ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നാം ദുഃഖിക്കുമ്പോഴും പ്രത്യാശയില്ലാത്തവരെ പോലെ നാം തളർന്നു പോകരുത്. കാരണം ക്രിസ്തുവിൽ നിദ്രപ്രാപിച്ചവരെ ദൈവം അവിടുത്തെ സ്വർഗീയ രാജ്യത്തിൽ വീണ്ടും ഒന്നിപ്പിക്കും എന്ന വിശ്വാസം നമുക്കുണ്ടാവണം. ഈ ലോകത്തിലെ സമ്പത്തിലും പദവികളിലും ആസക്തരാകാതെ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവയ്ക്കുവാൻ പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അതിനാൽ മരണം ഒരു കറുത്ത തിരശീലയല്ല, മറിച്ച് ദൈവം മഹത്വത്തിലേക്ക് തുറക്കപ്പെടുന്ന ഒരു പ്രകാശപൂർണമായ വാതിലാണ്. ക്രിസ്തുവിന്റെ ശൂന്യമായ കല്ലറയാണ് ക്രൈസ്തവന്റെ അചഞ്ചലമായ പ്രത്യാശയുടെ ഉറവിടം. അതുകൊണ്ട് മരണത്തിന്റെ ഭയത്തെ മാറ്റിവെച്ച് ഉത്ഥിതനായ ക്രിസ്തു നൽകുന്ന പ്രത്യാശയിൽ നമുക്ക് ആനന്ദിക്കാം. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും, പ്രത്യേകിച്ച് രോഗത്തിന്റെയും വേദനകളുടെയും വേർപാടുകളുടെയും നിമിഷങ്ങളിൽ സ്വർഗീയ മഹിമയിലേക്ക് കണ്ണുകളുയർത്താം. വിശുദ്ധ പൗലോസ്ലിഹായ്ക്കൊപ്പം നമുക്കും പറയാം, മരണമേ നിന്റെ ദംശനം എവിടെ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി.

ക്രിസ്തീയ വിശ്വാസത്തിൽ മരണം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചും പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയെക്കുറിച്ചും ഫാദർ ജിനു തെക്കത്തലക്കിൽ പങ്കുവച്ച ചിന്തകളാണ് നാം ഇതുവരെ ശ്രവിച്ചത്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഫിലിപ്പ് നടുത്തോട്ടത്തിൽ OCD രചന നിർവഹിക്കുകയും ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം നൽകുകയും ചെയ്ത ഗാനം ആലാപനം ലിബിൻസ് കറിയാം.